ഇനിക്കും ബുംബും മാടി തലയാട പൊണ്ണും പയ്യനോ വിളയാട കൂടി നിക്കിര ഊരുസനോ കൊണ്ടാട പോകുതയ്യാ.

ഇത് റീമിക്സ് പാടാം. മേലേ സൗത്ത് റേഡിയോസിന്റെ എക്സ്ക്ലൂസീവ് പഠിപ്പാണ് ഇത് റീമിക്സ്.

കാല് കാല് പാച്ചലിലെ ആ രണ്ട് കണ്ണേ മേച്ചലിലെ എട്ട് ദശ കൂച്ചലിലെ കൈ തട്ടുകിര ഓസയിലെ സുത്തിവറാസുണ്ട് വർറാം പുയല പോലെ എങ്കു അട പാഞ്ചു വരാം പറന്നു വരാം നമ്മ ദ്വാര സിംഗ്.

ഇത് റീമിക്സ് പാടം. മേലെ സൗത്ത് റേഡിയോസിന്റെ എക്സ്ക്ലൂസീവ് പഠിപ്പാണ് ഇത്. റീമിക്സ്.